0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വിവിധ കലാകാരന്മാർ പാടിയ ശ്യാമശാസ്ത്രി കൃതികൾ കേൾക്കാം. ആദ്യം കാമാക്ഷി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ബേഗട, ആദിതാളം പാടിയത് വിജയ് ശിവ.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു ദ കോമ്പോസിഷൻസ് ഓഫ് ശ്യാമശാസ്ത്രി സംഗ് ബൈ വേരിയസ് ആർട്ടിസ്റ്റ്. ലിസൺ ടു ദ കോമ്പോസിഷൻ കാമാക്ഷി ഇൻ ദ രാഗ് ബേഗട സെറ്റ് ടു ആദിതാൾ and sung by Vijay Shiva.

0: വിജയ് ശിവ പാടിയ കാമാക്ഷി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബേഗട ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ കാമാക്ഷി ഇൻ ദ രാഗ് ബേഗട സെറ്റ് ടു ആദിതാൾ ആൻഡ് സംഗ് ബൈ വിജയ് ശിവ.
0: ഇനി പാർവതി നിന്നു എന്ന് ആരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കൽഗദ ആദിതാളം തിശ്രനട. പാടിയത് നിത്യശ്രീ മഹാദേവൻ.
1: നെക്സ്റ്റ് ഈസ് ദ കോമ്പോസിഷൻ പാർവതി നിന്നു ഇൻ ദ രാഗ് കൽഗദ സെറ്റ് ടു ആദിതാൾ തിശ്രനട ആൻഡ് സംഗ് ബൈ നിത്യശ്രീ മഹാദേവൻ.

0: നിത്യശ്രീ മഹാദേവൻ പാടിയ പാർവതി നിന്നു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കൽഗദ, ആദിതാളം തിശ്രനട.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ പാർവതി നിന്നു ഇൻ ദ രാഗ് കൽഗദ സെറ്റ് ടു ആദിതാൾ തിശ്രനട ആൻഡ് സംഗ് ബൈ നിത്യശ്രീ മഹാദേവൻ.
0: ഇനി ദേവി ബ്രോവ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ചിന്താമണി, ആദിതാളം. പാടിയത് പാലക്കാട് കെ വി നാരായണ സ്വാമി.
1: നെക്സ്റ്റ് ഇസ് ദ കോമ്പോസിഷൻ ദേവി ബ്രോവ ഇൻ ദ രാഗ് ചിന്താമണി സെറ്റ് ടു ആദിതാൾ ആൻഡ് സംഗ് ബൈ പാലക്കാട് കെ വി നാരായണ.

0: പാലക്കാട് കെ വി നാരായണസ്വാമി പാടിയ ദേവി ബ്രോവ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ചിന്താമണി, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ദേവി ബ്രോവ ഇൻ ദ രാഗ് ചിന്താമണി സെറ്റ് ടു ആദിതാൾ ആൻഡ് സംഗ് ബൈ പാലക്കാട് കെ വി നാരായണസ്വാമി.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ കലാകാരന്മാർ പാടിയ ശ്യാമശാസ്ത്രി കൃതികൾ. ഇനി കരുണാനിധി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം തോടി, രൂപകതാളം പാടിയത് OS ത്യാഗരാജൻ.
1: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇൻ ദ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻസ് ഓഫ് ശ്യാമശാസ്ത്രി സംഗ് ബൈ വേരിയസ് ആർട്ടിസ്റ്റ്. നെക്സ്റ്റ് ഇസ് ദ കോമ്പോസിഷൻ കരുണാനിധി ഇൻ ദ രാഗ് തോടി സെറ്റ് ടു രൂപകതാൾ ആൻഡ് സംഗ് ബൈ OS ത്യാഗരാജൻ.

0: OS ത്യാഗരാജൻ പാടിയ കരുണാനിധി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, രൂപക താളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കോമ്പോസിഷൻ കരുണാനിധി ഇൻ ദ രാഗ് തോടി സെറ്റ് ടു രൂപക താൾ ആൻഡ് സംഗ് ബൈ OS ത്യാഗരാജൻ.
0: അവസാനമായി അഖിലാണ്ടേശ്വരി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കർണാടക കാപ്പി, ആദ്യ താളം പാടിയത് ഡോക്ടർ എം ബാലമുരളികൃഷ്ണ.
1: ദി നെക്സ്റ്റ് കോമ്പോസിഷൻ ഈസ് അഖിലാണ്ടേശ്വരി in the rag Karnataka copy set to Aditaal and sung by Dr. M. Balamurli Krishna.

0: ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ അഖിലാണ്ടേശ്വരി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കർണാടക കാപ്പി ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ അഖിലാണ്ടേശ്വരി ഇൻ ദ രാഗ് കർണാടക കാപ്പി സെറ്റ് ടു ആദിതാൾ ആൻഡ് സംഗ് ബൈ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് വിവിധ കലാകാരന്മാർ പാടിയ ശ്യാമശാസ്ത്രി കൃതികൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻസ് ഓഫ് ശ്യാമശാസ്ത്രി സംഗ് ബൈ വേരിയസ് ആർട്ടിസ്റ്റ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ
0: ആകാശവാണി തിരുവനന്തപുരം.
1: ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ രാമനാട് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ MS ഗോപാലകൃഷ്ണൻ, മൃദംഗം തൃച്ചി ശങ്കരൻ. ആദ്യം തിരുവൊട്ടിയൂർ ത്യാഗയ്യർ രചിച്ച നിന്നുകോരി എന്നാരംഭിക്കുന്ന വർണ്ണം കേൾക്കാം. രാഗം കാനഡ, ആദിതാളം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic vocal recital by Ramanath Krishnan. He is accompanied on the violin by MS Gopalakrishnan and on the mridangam by Trichy Shankaran. He begins his vocal recital with a composition of Tiruvottiyoor Thyagayyar, Ninnu Kori. In the rag, Kannada, set to Adithaalam.

0: തിരുവട്ടിയൂർ ത്യാഗയ്യർ രചിച്ച വർണ്ണമാണ് കേട്ടത്. നിന്നുകോരി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാനഡ ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് തിരുവട്ടിയൂർ ത്യാഗയ്യർ നിന്നുകോരി ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു ആദിതാൾ.
0: ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച ഭുവിനി ദാസുടനെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ശ്രീരഞ്ജനി ആദിതാളം.
1: Continuing his vocal recital, he will now present a composition of Saint Thyagaraja, Bhuvani Dasudane, in the rag Sri Ranjani, set to Adithal.

0: ശ്രീരഞ്ജനി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ഭുവിനി ദാസുടനെ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു വെൽ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ഭുവിനി ദാസുടനെ ഇൻ ദ രാഗ് ശ്രീരഞ്ജനി സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാമനാട് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ MS ഗോപാലകൃഷ്ണൻ, മൃദംഗം ത്രിച്ചി ശങ്കരൻ. ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അരുണാചലനാഥം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം സാരംഗ രൂപക താളം.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Vocal Recital by Ramanad Krishnan. He is accompanied on the violin by MS Gopalakrishnan and on the mridangam by Trichy Shankaran. Next is a composition of Muthuswami Deekshithar, Arunachala Nadham, in the rag Saranga, set to Rupakathal.

0: സാരംഗ രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അരുണാചലനാഥം എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ അരുണാചലനാഥം ഇൻ ദ രാഗ് സാരംഗ സെറ്റ് ടു രൂപകതാൾ.
0: അവസാനമായി ത്യാഗരാജസ്വാമികൾ രചിച്ച രാമകഥാസുധ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മധ്യമാവതി ആദിതാളം.
1: രാമലാൽ കൃഷ്ണൻ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സീൻ ത്യാഗരാജ രാമകഥാസുധ ഇൻ ദ രാഗ് മധ്യമാവതി സെറ്റ് ടു ആദിതാൾ.

0: മധ്യമാവതി രാഗത്തിൽ രാമകഥാസുധ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാമകഥാസുധ ഇൻ ദ രാഗ് മധ്യമാവതി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് രാമനാട് കൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ MS ഗോപാലകൃഷ്ണൻ, മൃദംഗം തൃച്ചി ശങ്കരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ രാമനാട് കൃഷ്ണൻ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ MS ഗോപാലകൃഷ്ണൻ ഓൺ ദ വയലിൻ ആൻഡ് തൃച്ചി ശങ്കരൻ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime in the music

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഗുരുവായൂർ മണികണ്ഠന്റെ സംഗീത കച്ചേരി കേൾക്കാം. കെ ആർ അജിത് കുമാർ വയലിൻ, എച്ച് ഗണേഷ് മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശംഖ്. Now we bring you a vocal recital by Guruvayur Manikandhan. He is accompanied by K.R. Ajit Kumar on violin, H. Ganesh on mridangam, and K. Hariprakash on morsing. Adim, Arunodayame ennarambikkunna Bauli ragathilulla Lalgudi Adi Thalavarnam. First item of the concert is Arunodayame in Bauli raga, composed by Lalgudi G. Jayaraman, Adi Thalavarnam.

പരിപാഹി സാവേരി രാഗം ആദിതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് വി ബ്രിങ് യു പരിപാഹി ഇൻ സാവേരി രാഗ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

ജ്ഞാനസഭൈ സാരംഗരാഗം മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഇസ് ജ്ഞാനസഭൈ ഇൻ സാരംഗരാഗ സെറ്റ് ടു മിശ്രചാപ്പുതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ മണികണ്ഠന്റെ സംഗീത കച്ചേരി. കെ ആർ അജിത് കുമാർ വയലിൻ, എച്ച് ഗണേഷ് മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഗുരുവായൂർ മണികണ്ഠൻ. ഹിസ് അക്കമനീഡ് ബൈ കെ ആർ അജിത് കുമാർ ഓൺ വയലിൻ, എച്ച് ഗണേഷ് ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോർസിംഗ്. അംഭോജനാഭ ഭൈരവിരാഗം മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് സെറ്റ് ടു മിശ്രചാപ്പുതാള ഇൻ ഭൈരവിരാഗ അംഭോജനാഭ.

വൃന്ദാവന സാരംഗ രാഗത്തിൽ തില്ലാന, ആദിതാളം ലാൽഗുഡി കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് തില്ലാന ഇൻ വൃന്ദാവന സാരംഗ രാഗ സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ ലാൽഗുഡി ജി ജയരാമൻ.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഗുരുവായൂർ മണികണ്ഠന്റെ സംഗീത കച്ചേരി. കെ ആർ അജിത് കുമാർ വയലിൻ, എച്ച് ഗണേഷ് മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശങ്ക്. യു വർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഗുരുവായൂർ മണികണ്ഠൻ. ഹി വാസ് അക്കമ്പനീഡ് ബൈ കെ ആർ അജിത് കുമാർ ഓൺ വയലിൻ, എച്ച് ഗണേഷ് ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോർസിംഗ്.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.